ഗായൻ ഭുജംഗ പ്രയാതി ശംഭ നമോ സർവമാന്യേ സമാധീനധാരണേ നമാസ്വം നമോ ദേവദേവേ അപേക്ഷീയ ദേവേ നമോ കാലകാലേ നമോ സർവപാലേ നമോ സർവഗൗണേ നമോ സർവഭാവണേ അനംഗീ അനാസി നരസംഗീ പരമാത്മേ നമോ പാനപാനേ നമോ മാനമാനേ നമോ ചന്ദ്രചന്ദ്രേ നമോ പാനപാനേ നമോ ഗീതഗീതേ നമോ ദാനദാനേ നമോ നിരതനിരതേ നമോ നാദനാദേ നമോ പാനപാനേ നമോ ബാധബാധേ അനംഗീ അനാമേ സമാധി സ്വരൂപേ പ്രപംഗീ പരമാത്മേ സമാധിഭൂതേ കളങ്കം ബനാനേ കളങ്കീ സ്വരൂപേ നമോ രാജരാജേശ്വരം പരമരൂപേ നമോ ജോഗജോഗേശ്വരം പരമശ്രദ്ധേ നമോ രാജരാജേശ്വരം പരമ്പ്രദേ നമോ സഹസ്രപാണേ നമോ അസ്രമാണേ നമോ പരമഖ്യാതാ നമോ ലോകമാതാപേക്ഷീയ പരമീയ ഭോഗീയ ഭുഗത്തെ നമോ ജോഗജോഗേശ്വരം പരമജുഗത്തെ നമോ നിത്യനാരായണേ ഗുരുകർമ്മേ നമോ പ്രേതപ്രേത ദേവസുധർമ്മേ നമോ രോഗഹർത്താ നമോ രാഗരൂപേ നമോ ശാശ്വതം നമോ ഭൂപഭൂപേ നമോ ദാനദാനേ നമോ മാനമാനേ നമോ രോഗരോഗേ നമോ സംശനാനേ നമോ മന്ത്രമന്ത്രം നമോ യന്ത്രയന്ത്രം നമോ ഇഷ്ടേ നമോ തന്ത്രതന്ത്രം സദാ സച്ചിദാനന്ദ സർവം പ്രണാസി അനുപേ രൂപേ സമാധുനിവാസി സദാ സദ്ദാ ബുദ്ധദാബൃതകർത്താ ദൂർദർദംഗഗംഗോഘർത്താ പരം പരം പരമേശ്വരം പ്രോജ്പാലം സദാ സർവദാ സദ്ദാ ദയാലം ആഷേദീയ ഭേദീയ നാമംഗ കാമം സമാസ്തു പരാജീ സമാസ്താ സദാമം തേരാജൂർചാചരീശാംഗ ജലയ തലയ പീതാ വേയ പ്രഭു അജുഗാദേ സേ സൈ ഭുജംഗ പ്രയാതിശാംഗ അഗാധേ അബാധേ നന്ദീ സ്വരൂപേ നമോ സർവമാന്യേ സമാധി നദാനേ നമാസ്ത്വം നരനാഥേ നമാസ്ത്വം പരമാത്മേ നമാസ്ത്വം അഗംജേ നമാസ്ത്വം അപഞ്ജേ നമാസ്ത്വം അകാലേ നമാസ്ത്വം അപാലേ നമോ സർവദേശേ നമോ സർവഭേശേ നമോ രാജരാജേ നമോ സാജ സാജേ നമോ ശാശാഹേ നമോ മഹാമഹേ നമോ ഗീതഗീതേ നമോ പ്രീതപ്രീതേ നമോ രോഗരോഗേ നമോ ശോകശോകേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവഭീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജാന്തരം നമോ സർവദ്രേഷ്ടം നമോ സർവകരേഷ്ടം നമോ സർവരംഗേ തൃഭംഗീ അനംഗേ നമോ ജീവജീവം നമോ ബീജബീജേ അഖിജേ അഭിജേ സമാതം പ്രസജേ കൃപാലം സ്വരൂപേ ഗുകർമ്മം പ്രണാസി സദാ സർവദാ ആരതിസിദ്ധം നിവാസി ചർപട ശാന്ത പ്രസാദ് അമൃത കർമ്മേ അമൃത ധർമ്മേ അഖല ജോഗേ അജല ഭോഗേ അജല രാജേ അടല സാജേ അഖല ധർമ്മം ലഖ കർമ്മം സർവം ദാതാ സർവം ജ്ഞാതാ സർവം പാനേ സർവം മാനേ സർവം പ്രാണം സർവം ത്രാണം സർവം ഭുക്താ സർവം ജുക്താ സർവം ദേവം സർവം ദേവം സർവം കാലേ സർവം പാലേ രുവാല ശാന്ത പ്രസാദ് ആദ്രൂപനാദ്മൂർത്തയോ നൃഖപാരോ സർവമാന്തരമാൻ ദൈവ ദേവാദുദാരോ സർവകാലുക സർവകാലുകോ സർവഗോപന കാലു ചതുർ തത്രുപരാജി അവതൂതൃപ്രസാല നാമഠാമന ജാതി ജാകര രൂപരംഗന രേഖോ ആദ്ബൃഹദാർമൂർത്ത ജോനാദശേഖോ ദേശോർണപേശ ജാകര രൂപരേഖന രാഘോ ചതുർ തത്രു ദിശാ വിശാ വിഫല്യനരാഗ് നാം കാമഹീന പേഖത ദാമോ ന ജാഹി സർവമാന സർവത്ര മാനസദാമാന തദാഹേ കുമൂർത്ത അനേക ദർശന കീന രൂപനേക ഖേല ഖേല ഖേല ഖേല നയന്ത കോ ഫിർ ഏക ദേവ ഭേവ ന ജാനേ ജേ ഭേദ ഉർക ദേവ രൂപരംഗ ന ജാത പാത സു ജാനേ കേ ജേ ഭൂതാത്മാത് ന ജാത ജാകർ ജനം മരണ ബഹീന ചക്കർ ബക്കർ ഫിര ചതുർ ജാകുമാനീ പ്രതീന ലോക ചൗദാങ്ക വിഖയ ജഗ ജാപി ജയ ജാപു ആദദേവനാദമൂർത്ത ഉദാപ്യ സഭജയ ധാപു പരമരൂപ അപനീത മൂർത്ത പൂർണ്ണ പുർഖ പാര് സർവവിശ്വ രചയോ സുയാം പവ കടന്ന പഞ്ജന ഹാര് കാലഹീൻ കലാശ ജഗത കാൽപുരുഖ ദേശു ധർമ്മതാമസു ഭർമരത ഭൂതലഖ